0: ആകാശവാണി പുതുച്ചേരി. നേരം 7 മണി. സിന്തനൈ മലർ. മുന്നേറ്റത്തെ നോക്കി അത് എവ്വളവ് സിറിയതാക ഇരുന്നാലും പരവായില്ല, അടിയെടുത്തു വയുങ്ങൾ. മീണ്ടും സിന്തനൈ. മുന്നേറ്റത്തെ നോക്കി അത് എവ്വളവ് സിറിയതാക ഇരുന്നാലും പരവായില്ല, അടിയെടുത്തു വയുങ്ങൾ. ഇന്നയ സിന്തനൈ മലരിൽ വിൻസെന്റ് അവരുടെ സിന്തനൈ മലർന്നത്.
1: உங்கள் ஆகாஷ்வாணி புதுச்சேரியின் முதன்மை அலைவரிசையில்